ശാസങ് അമൃത ഗുണഗായന സാധുക് സംഘ് സർവധാന ഗമ നാനക് സാധുക് സംഘ് സഫല ജനാമ സാധുക് സംഘ് നഹി കശുകാല ദർശന പേ എടുത്തു പോതനേഹാൽ സാധുക് സംഘ് കലുകഹര സാധുക് സംഘ് നർഗ പരഹര സാധുക് സംഘ് ഇഹ ഉഹ സുഹില്ല സാധുസംഗ് വിശ്രതമില്ല സാധുക് സംഘ്ന വ്യർത്ഥാജാവ പാരബ്രഹ്മ സാധൃത ബസായ നാനക് ഉദര സാധു സുന്ദരസായ സാധുക് സംഘ് സനോഹരണാവോ സാധുസംഗ് ഹർക്കേ ഗുണങ്കാവ് സാധുക് സംഘ്ന മന്ത ബിസരായ സാധുസംഗ് സർപ്പർ നിസ്തരായ സാധുക് സംഘ് ലഗേ ബ്ര മീഠാ സാധു കൈസംഘട ഡീഠാ സാധുസംഗ് ഭയാ ഗാഗാരി സാധുസംഗത് ഭയ ഹമാരി സാധുക് സംഘ് മിട്ടേ സബ് രോഗ നാനക് സാധു ബേട്ടേ സംയോഗ സാധു കി മഹിമാ ഭേദന ജാന ജേതാ സുനെ തേതാ ബഖയാന സാധു കി ഉപമാ തഹ ഗുണ തേ ദൂര സാധു കി ഉപമാ രഹി പ്രഭൂര സാധു കി സ്വഭാവ ഗ നാഹി അന്ത സാധു കി സ്വഭാവ സദാ വ്യന്ത സാധു കി സ്വഭാവ ഊച്ചതേ ഊച്ചി സാധു കി സ്വഭാവ ഊച്ചതേ ഊച്ചി സാധു കി സ്വഭാവ സാധു ബന ആയി നാനക് സാധു പ്ര ഭേദന ഭായി സ്വരൂപ മന സാച്ചാ മുഖ സാച്ചാ സോഹേ അവർണാ പേഖ ഏക സബന കോയ നാനകേ ലക്ഷണ ബ്രഹ്മജ്ഞാനി ഹോയേ അഷ്ടപദി ബ്രഹ്മജ്ഞാനി സദാ നിർലേപ് ജയസേ ജലമയ കമല അലേപ് ബ്രഹ്മജ്ഞാനി സദാ നിർദോഖ് ജയസേ സൂര്യ സർവകോ സോഖ് ബ്രഹ്മജ്ഞാനിക ദൃശ്യമാൻ ജയസേ രാജരംഗുലാഗേ തുലപമാൻ ബ്രഹ്മജ്ഞാനിക തീർജ് ഏക് ജോ വസുധ കൗ ഖോദ കൗ ചന്ദൻലേപ് ബ്രഹ്മജ്ഞാനിക ഹ ഗുണാവ് നാനക് ജോ പാപക സഹ സ്വഭാവ് ബ്രഹ്മജ്ഞാനി നിർമ്മല തേ നിർമ്മല ജയസേ മേലാ ലാഗേ ജല ബ്രഹ്മജ്ഞാനിക മനോയ പ്രകാശ് ജയസേ ദാരു പ്രയാകാശ് ബ്രഹ്മജ്ഞാനിക മിത്ര സതര സമാൻ ബ്രഹ്മജ്ഞാനിക നായ അഭിമഹർ ബ്രഹ്മജ്ഞാനി ഊഷ്തി ഉച്ച മനപ്രണയ സപ്തേ നിച്ച ബ്രഹ്മജ്ഞാനി സേ ജനപഹേ നാനക് ജനപ്രഭ ആപകരേ ബ്രഹ്മജ്ഞാനി സകല കിരീന ആത്മരസ് ബ്രഹ്മജ്ഞാനി ഷീന ബ്രഹ്മജ്ഞാനി കീ സബുപരമയ ബ്രഹ്മജ്ഞാനി തേ കാശയ ബുരാന ഭയ ബ്രഹ്മജ്ഞാനി സദാ സമദർശി ബ്രഹ്മജ്ഞാനി കീ ദൃഷ്ട അമൃത വർഷി ബ്രഹ്മജ്ഞാനി ബന്ധന്തേ മുഗുത ബ്രഹ്മജ്ഞാനി കീ നിർമ്മല ജുഗുത ബ്രഹ്മജ്ഞാനി കാ ഭോജന ഗ്യാൻ നാനക് ബ്രഹ്മജ്ഞാനി കാ ബ്രഹ്മ ത്യാൻ ബ്രഹ്മജ്ഞാനി ഏക പ്രയാസ ബ്രഹ്മജ്ഞാനി കാ നഹി വിനാസ് ബ്രഹ്മജ്ഞാനി കാ ഗരീബി സമാഹ ബ്രഹ്മജ്ഞാനി പാരുപകാരമാഹ ബ്രഹ്മജ്ഞാനി കാ നാഹി തന്ത ബ്രഹ്മജ്ഞാനിലെ താപത് ബന്ധ ബ്രഹ്മജ്ഞാനി കാ വയസ്വഫല ബ്രഹ്മജ്ഞാനി സഫലഫല ബ്രഹ്മജ്ഞാനി സംഗ് സകൽ ഉദാർ

ദേവേന്ന കർമ്മ കർത്തോവേനെ കർമ്മ സബേഷനോക നിർമ്മൽ ധർമ്മ കൗപലകീച്ഛാനി ഭാഷയ കേവൽ ഭഗത് കീർത്തന സംഗരാച്ഛായ മന്ത്ര അന്തര സിമരണ ഗോപാൽ സബ് ഉപര ഹോമത് കൃപാൽ ആദ്രേവരേനാമ ജപാവ നാനുഗോ ബൈഷണോ പരമഗത ഭാവ ഭഗവതീ ഭഗവന്ത് ഭഗത് കാ രംഗ സകൽ ത്യാഗേ ദുഷ്ടകാ സംഗ മന്തേ ബിൻസ സകല പരമ കർ പൂജ്യ സകൽ പാർ ബ്രഹ്മ സാ സംഗ പാപ മലഖോവ ഭഗവതി കീ മത് ഉത്തമ ഹോവ ഭഗവന്ത് കി ടൈൽ കര നിത നീത മന്ത്ര അർഭ വിഷൻ പ്രീത്.